നിർവഹണെ ടി ശ്യാംപ്രസാദ്. രാജ്യവ്യാപി പ്രസാരവാദ ഇന്ത്യ പ്രഗതി പഥ ആകാശവാണി കാരവാര കേന്ദ്രദ കൊടുകെ.